അതുമന ആകാശവാണി ഇംഫാൽഗി കംഗ്ലാ സെനൽഗി നിമിതാംഗി തോരം പരേങ്ദ അതുമന പോസ്റ്റ് കാർഡ്ഗി ഖുതാംഗ ഖൻബിരപ്പ തുങ്ങാൻ തുങ്ങാൻവ മണിപ്പൂരി ഫിലിംസൈ താബിരി ഹന്തകമു ഖുദൽ തംജരി യോത്കി തമോയ് ഫിലിംസിദ എ കെ യംഗോയ്ന സക്പ ഒജിത് ബാബു നിന്തൗജംന സെരിംഗ്ബ എ നനാവ് സഗോൾ മാങ്ന സൈരാംഗ്വിസൈ ഇസൈ എസിബു താബിനി ഹൈതുന ചിഠി താബിരക്ലിബന ഖുൻഭം ഹിന്ദി ലംപാക് മനാക്തഗി ലൈമ പോപ്പം ഇരാബോട് അമതി കൈനാതോൺ അതുംഗി സൈ കുതൽ തംജരി